0: ഇരിക്കാം. സുരക്കു ക്ലീൻ ശ്രീ ലങ്ക വെടസടാന യാത്രയെ ക്രിയാത്മക വന ജാതിക മാർഗ ആരക്ഷാവ പിലിബന്ധ സിസും ദനുവത് കിരീമേ ടേക്യാ മീലങ്ക വെടസടാന
1: ജൂലി 8 ഭണ്ഡാരവില ശാന്ത ജോസഫ് വിദ്യാലയതി
2: സംവിധാനയ ക്ലീൻ ശ്രീ ലങ്ക ലേഖം കാർഡാലിയ ശ്രീ ലങ്ക പോലീസ് സമക അധ്യാപന അമാത്യാശയ
1: പൂർണ്ണ മാറ്റം തുടര സ്വാധീന രൂപവാഹിനി മാധ്യജാലയ തേരെ ഗ്യാ സുരക്കിമു മകത്തുട്ട്.

0: FM 93.5, FM 93.7, La Khana, Radio ITN. Rajy Bankuk Surakshita Bhavaya. ഇയലമ റെക്കവറിനെ സമഗ്രം സ്ഥാപന തൻപത്തു സന്ധാ ഇയലമ പൊലിയ ആർഡിബി ബാങ്കുവിൻ
1: ഹവസ തുണായ വെനാടെ ഹതലയായി
2: വിലാവ് ഉപവിത കിന്റെ ആവി
3: മേ ടി വി എസ് സ്പോർട്ട് 110 പെട്രോൾ ലീറ്ററെ കേവാമ യാനോ യാനോ യാനോ
4: ഇവരെ ടി വി എസ് സ്പോർട്ട് 110 പെട്രോൾ ലീറ്ററെ കിലോമീറ്റർ 80 കട പെടിയേ തുവാൻ നാം മേക്ക തമായി
0: ലഖാണ്ട റേഡിയോ ഐ ടി എൻ
1: हवस तुनाई विनाडे हतलिया केला वेलाव क्यू वाने येदा मत कोनोनी आई क्यू वलम मेसेजेस टिक लसन सिंधुवकट एकतु कर गन्नको मम अलावे गुणसरी कूल हाउस के उपाले तबडे गुणसरी केला नम एव नवत्तन डिटिए मम पस्स बलुवम नम दीने वेन कोहेवा पद्मिनी येनवा उदय कुमार वसंत समन अतुल समिता निलांते इंद्रलता दिमुतुव एकतु कर गन्न केलाई तीनने പേൻഡപ്പ് ആയത്തിന് എകത്തു വരുന്ന ബോസ് ദിനൂഷ് തുഷാർ അരുണ് റോഷാൻ നെയ് സുശാന്തോ ആണിയമത്തെ മെസ്സേജ് കേട്ടാണെ ഹരി ഹരി താങ്ക് യു അപ്പി സിന്ധു കഹാമ കൊടക്കാര മോട്ടോർസ് ദുധാങ്ക സ്ലാംദേ അപ്പിവാത്ത് എക്കത്തു കരകാന്ന ഹെക്ടർ നിർമ്മല സന്ദീപനി അശ്വിനി കലും ചാവര സ്തുതി തമരാ കുമാരി ഹായ് ഓക്കേ മെസ്സേജ് നേത് ഒയാവത്തെ കത്തു കരകാന്ന ഇലങ്ക സിന്ധുവട്ട് അപ്പിട്ടാവാഹകനിന്നെ സത്യട്ടമ കേലാ തീയനവാ ബന്ധാരകമ സ്യാത്ര ലസനമാക്കാട് തീയനോ ഇട്ട പശ്ചിമ കൗതമേ ഹായ് അക്കി അപ്പി ഇന്ദം കൊട ഇടം കൊടത് മാഹി ജിം കട്ടിൻ ഷോപ്പിക്കിൻ ഗീതാനന്ദവായി കവി അക്കവായി ഒയാവായി എക്കതു കരകിന ലസന സിന്ധു അക്തിയില അന്ന ഹൊന്നേ കേല തീയനോ ബുദ്ധിമാ കാവേന്തി തമ്മായി മറ്റ് മെസ്സേജ് കേവലാ തേന്ന് എയാ ദെക്കായി വിസി നവേട്ട് മെസ്സേജ് കേവല ദാ വിനാടി ദാ ഹത്തക്കട്ട് കളിം മറ്റവല തീന മം തറായി കേല ഇവസീമത ചുട്ടക്കോട്ട് കക്ക പ്രാക്ടീസ് കറാന്ന് തമ മതി മേ പ്രോഗ്രാമ കഹാങ് ഇന്ന കൊട്ട വാട് ദിഗട്ടും ഇവസീമ മമ ഹദല തന്ന ഹരിത തടാവേണ്ടി പാലെ നമ്മ ക്യൂവാനെ പഹുവല ഹരി നൂറിൻ സഞ്ജീവ കേനമ രൂപെ ലസ്സന നാട്ട് വെടാക്കന ഹദവത്ത് തമ്മിൽ ലസ്സന വെണ്ണോണി കേന ഏകത്തി പിടിയും പേന്നെ ആശ്രയ കറല ബലുഹാം തമ്മി തീരൻ അയി മമ്മേ മനുസ്സേവ ആശ്രയ കറേ കേലനേത് രാത്രി ഗിയ കാലേ പോയി പൊത്തുവലത്തെ ഗിയ സല്ലി തുണയാത്രി ദേക്കായി

0: ഗ്രഹണം സന്ധിവേദനാവകട്ടെ പ്രബലമ വിദ്യാനുകൂല വിശദമ ഓട്ടോഷീൽ ആക്ടീവ് പ്ലസ്.
1: ഫിലിം നഗർ.

0: അവസഹായി വിനാടി ദോലഹായി
1: ക്ലീൻ ശ്രീ ലങ്ക വെടസടാനയടത്തെ ക്രിയാത്മക വന ജാതിക മാർഗ ആരക്ഷാവ പിലിബന്ധ സിസും ദനുവത് കിരീമേ ടേക് ക്യാ മീലങ്ക വെടസടാന
2: ജൂലി 9 വെലിമഡ ജാതിക പാസലേദി
3: സംവിധാനയ ക്ലീൻ ശ്രീ ലങ്ക ലേഖം കാർഡ്രാലി ശ്രീ ലങ്ക പോലീസ് സമക അധ്യാപന അമാത്യാശയ
4: പൂർണ്ണ മാധ്യമ തുടർ സ്വാധീന രൂപവാഹിനി മാധ്യജാലയ
5: From the channel that shaped generations. From the stories you grew up with. Movies that resonate. Musicals that ignite the soul. Documentaries that open your eyes, all in one place, all on your terms. A legendary name returns, redefining entertainment and reshaping the Sri Lankan entertainment landscape. This is not just streaming. This is the future of Sri Lankan entertainment. ITN Max.
6: Cool.

0: ക്ഷേത്രത്തെ
1: നവപന ക്ലബാതെവിൻ കസാകല പ്ലാന്റേഷൻ മകിൻ അരംഭ എത്തി പ്രധാന വ്യാപ്രതി അതര ഒബട സമീപ കസാകല ഗ്രീൻ സൂപ്പർ മാർക്കറ്റ് ജാലിയ ഇത അടുമിലകന നേരത്തെ ഒബെ പസുമ്പിയ സഹനയക് മസകട രൂപ്യ 25,000 ദക്വാ മിലതി ഗെനിയം സദാ നയ സഹനയക് ഹന്ദുനാ ദുൻ ഏകമ സൂപ്പർ മാർക്കറ്റ് ജാലിയയി
2: രാജ്യ ബാങ്കോക്ക് സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗിൻ സ്ഥാവര തൻപത്തു സദാ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ ദശകാതക ജനതാ വിശ്വാസ സഹ പ്രസാദി ദിനാഗത് കൃമിരാജ് ആയുർവേദ ഔഷധ ISO SLS 9001:2008 സാധിക സഹ GMP പ്രമിതിയ സാധിക കല കൃമിരാജ് നിഷ്പാദന കുറുലാസുവയ വാൽമി പനിയ ഹന്ദിതൈലെ മുഖസോധനയ കൃമിരാജ് കരാൾ ഗുളി അതുലു ഔഷധ വർഗ 300 കരത് വടാ ദൻ കാഗിൽ സ്ലാഫ് അതുലു ദിവൈന പുരാ സിയലുമു ദേശീയ ഔഷധ വെലിന്ദ സൽ സഹ ഒബട ലാംഗമ വെലിന്ദ സലിൻ
3: സക്കുറ ജാതിയക് വിശ്വാസത്തെ ലൊതരയിലൊവേ കിരുള മഹജന സമ്പത്ത് ദൻ സതിയത്തിന ഹതേമ മഹജന സമ്പത്ത് റടടമ സമ്പത്ത്
4: ഒളുവട്ട പ്രേക്ഷകക് നെത്തുവ ഒയാഗെ നിവസേ ഹോ കർമാന്ത ശാലാവേ വോട്ട ഫ്ലോ എക്കട്ട ഹൊന്നുമ പ്രേക്ഷകക് ദെന്ന പുളുവാൻ എക്കമ വതുര മോട്ടറേയ ഡീപ് ടെക് പ്രഷർ പമ്പ്സ് അമതന്ന 077777
0: ഓണം
5: സന്ധിവേദനാവട്ടെ പ്രബലമ വിദ്യാനുകൂല വിസന്തമ ഓട്ടോഷീൽ ആക്ടീവ് പ്ലസ്.

അത് ഗായനാകാരന് അവസാന ഗീത വശം തുറകത്തി ആശാവി മൽവെട്ടി നിബി നിലുപുൽ ദേശിൻ മദിസി ബലു നയന കലു ഒബ് മകേ കലു നയന കലു ഒബ് മകേ കലു ഗീ പ്രബന്ധേ സഹ സംഗീത നിർമ്മാണിക്കല ഏ സംഗീതജ്ഞ സഹ ഗേയപദ രചകയ എന്ന ദെദിനാമ അത് അപട ദക്കിനത് നെഹേ ഓൻ ദെദിനാഗെ ദായകത്വം ലഭുണു മേ ഗീതയ മാ ഗായന കരല തീയന 1976 സരളഗീ വെടസടാനക് തുലി മങ് ഹിതാന്നെ രസികേ മാ വെലന്ദഗത്തെ മേ ഗീതയൻ ബിയയുതി ഇതാമ ജനപ്രിയ ഗീതയക് ബവട പത്തുന മേ ഗീതയ എദത് സഹ അദത് ഹെമോമ വഗേ മേ നയന കലോ കിന ഗീതയ ഇതാമ ആദരേ മെലന്ദഗത് ഗീതയക് വശേൻ ഹന്ദുനനട് പുലുവ മാ മേ ഗായന കരന്നെ ഹെമദാമത് ഏ ഗീതയ ഓണ്ടു പഹാരയക് വശേൻ അദത് മാ മിയുരു മിയസേ തുലിൻ ഓണ്ടു പഹാരയക് ലെസമ മാ അത് ഏ ഇതിരിപത് കരണോ അപി അഹല ബലമു ഈ ഗീതയ.